0: Thank you, Arun.
1: Can I have your number?
0: No. Wait.
1: Darshana, 4 years നമ്മുടെ കൂടെ ഉണ്ടാവും. 4 academic years. ഒരുമിച്ച് കൂട്ടി ഹോളിഡേസൊക്കെ കഴിച്ച് 800 ദിവസം. അതിലിപ്പോൾ 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. നേരത്തെ പറയുന്നത് പിന്നീട് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐം കമിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. I'm crazy about you. I fell in love with you the minute I saw you. എനിക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: അരുൺ, എനിക്ക് ആലോചിക്കണം.
1: ആലോചിച്ചോളൂ, ഒരുപാട് സമയം എടുക്കരുത്. പ്ലീസ്. ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് അതിൻ്റെ കാണാൻ അടിപൊളി.

0: ആകാശവാണി പുതുവൈ. നേരം 8:05:37 നുടി.
1: തെരേസ നിഗേഷൻ അടുത്തതാക പാടൽ കേക്കലാം. ജയ ജയ് ത്രൈപടത്തിലിരുന്നു